0: ദൈവം വാസകത്തിയല്ല ദേവിയാൻ മാസരക്കിയാണ് അശുദ്ധാത്മ നുമലാകെ പൗൽ വിനാശകരമീ ചിനവ തന്നെ സർപ്പയാണെങ്കിൽ അന്ധകാരാത്മ പാകന്ന് ഏ അശുദ്ധാത്മവല പലേ പാകന്ന്
1: Hallelujah.
0: Itelia mala mati hana hele ketili ha mele mati

0: എവിറ്റ് ജീവമാണ് സത്വയാൻ സതരദേനാ ഗായനാ കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയാൻ മാർസേട സിയലു കൗരവേ വേവായി കേന
1: സോദേശേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേനാ തുണവന സ്വർഗ്ഗേ സിയോൻ ഹി മാർസേഗേ സിംഹാസനേ ഇദിരിയേ වැඩි මහල්ලන් 24 දෙනා ස්වකීය කිරුළු බිම දමා දෙවියන් වහන්සේ ඉදිරියේ වැඳ වැටෙමින් ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ

0: അപവിശ്വാസകരും അഭിരഹസ്യപ്രകാശകരും.
1: സ്വാമി വാസ്യ കുതുസേക, സ്വാമി വാസ്യ ഉത്താനുസേക, സ്വാമിനി ഉപവാസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാസികേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാന തപയൊബട പുതകരം ഉപഹമേ സിറ്റിമിൻ ഒബട സേവേ ഖരാന്നട്ട് അപസുദുസാൻ വശിൻ സൽക്കീമകന അപ്യൊബട തുതിപുതമു. ക്രിസ്തുൻ മഹാൻസികേ ശ്രീ സർറേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപസമ ശുദ്ധാത്മനൻ വിശിന് സത്കരണു ലബന ലിസ് അപ്പി അവനത്വ ആയ സിറ്റിമു. സ്വാമിനി മുള്ളുവൈ പെതൃ പവത്നാമുപകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം റഞ്ജിത് നമതി അപ്പ അഗറാദ് ഗുരു തുമന്ദ് സകല പൂജക പിരിസിത സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുനു മാനവ. ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകിയ അപകേ സഹോദര സഹോദരിയാന്ത് ഉപഗേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഉപഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തോൻ ഖന്ദവാഗത മാനവ് അപസ്യാലണ്ട് ദയനുക്കം പാക്കല മാനവ് ഭാഗ്യവത് ദേമാതാവന് കനിമര്യാവന്ത് ഭാഗ്യവത് അപോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹി ഉപഗേ കമത്തേറ്റു കലശീല ശുദ്ധവന്തയിന്റെ സമഗ അപതി സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻ കല മാനവ് തവദോ ഉൻഹാ സമഗുബട പ്രശാന്ത് സാക്കിരിമട്ടത് ഉപഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഉപഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുനു മേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ